ഗുഡ് മോർണിംഗ് സുബുദാസനാക്ക്. അത് അപ്പൊ ഈ മുണ ഗഹന്റെ ജോലി മാസിയ ദേവനിത അലുത് മാസിക ദേവനിത അവസരവില്ല തീരണം ഇതിങ് മുണോത് വിസ്തര അത് സാമാന്യ വിധിയമായി കാകി അറിയോ തത് മുഖത്തേക്ക് ഇല്ല ഇതിങ് നൈത്യോ വെട്ടിക്കറയാണ് പ്രശ്നയാജ്ഞേ ശിപ്പിക്കണമാക്കിയിലൊക്കെയാണ് ഏത് കമക്നെ പ്രശ്നം എത്തുകയാണ് ഏത് പ്രശ്നയാജ്ഞേ ഹറി ഇതിങ് അത് ദിവസം പടാങ്കാരനും കൂടെ മെന്ന മെഹിമ കിയമനാക്കിയ ഹോ നമ്മുടെ ഈ തുണയെ കിയമനത്തേക്ക് ബിതാകാരന് ഒബട തീയണ ലൊക്കു ലൊക്കു ഹീന പൊടി മിനിസുൻ സമക ബിതാകാരനെ അന്നേപ്പ അറ സമഹർ വിശ്വാസക്കന്നുണ്ട് മനോഹരി ദയാക്ക് ആരംഭകരണ കലിങ് ഏക കാത്തിക്കവത് ക്യൂവം ഷാകരഗത്തം സമഹാറിലാട്ട ഇതേ സാർത്ഥക വിന്നെ വകി യഥാസക്തിയൻ ഒയാട തീയനോ പൊടി ബിസിനസ്സക പടങ്കൻ ഒയാട തീയനോ വാഹനയഗ്ഗന്ന് ഹീനയാക് ഒയാട തീയനോ ലസന ഗയാഖന് ഹീനയാക് സമഹർ വിലാവട്ട് ഒയാ ഇക കാട്ടവാത്മ നോക്കിയ നീ ഒയാകെ ഹിതയതുല്യ രഹസാത്മ വിധിയട്ട് ത്യാഗന്നു മുഖത് അഹല തീയനവ ഏക കാടഹരി ക്യൂവാട പാസ് മിനിസ്സുങ്ങെ അശ്വഹ കടവാ വധീ കിയല അന്നേഹേമ വിശ്വാസയാക് ഒയാകെ തുലി ഗൊണ്ണകില്ല തീയനോ മേക സാമാന്യ പ്രസിദ്ധ ഇംഗ്ലീഷ് കേമന കെസുരി മമ്മ ക്യൂവേ ബിഗ് ഡ്രീംസ് സ്മോൾ പീപ്പിളിലേക്ക് ഷാകരകാണി പാകിയല്ല സ്മോൾ പീപ്പിൾക്കില്ല മിതന്തി അധാസ് കറാണി മേ സല്ലിബാകിനെ തീ എമനത്തന് ദുപ്പത്കിനർത്തി മേ ഇട്ടിക്ക കറപ്പിക്കാന്നെ ഏ ലൊക്കുഹീന ഹബാകരകാണ് അവശ്യക്കരണ മാനസിക വശേന്മത്ത് അവിടെ സപ്പോർട്ട് നൊതിന് നീത് സമഹറിനെ അറിയുമ്പോ നെഗറ്റീവ് മിനിസ്സു നീ ഋണാത്മകോപാലന മിനിസ്സു അയ്യോ ഒക്കെ രണ്ട് പുലുവാൻ ദേവൽ ലൊക്കുകെ വളർന്നതാണ്ട് കൊഹെന്താണ് അപ്പിട സല്ലി ആ ഈ വിച്ചറ ലൊക്കു വാഹനേക്കിട്ട് പോയ എന്റെ പാ കൊഹ വന്നേ അന്ന് ഇവകേ കേള ഒയാട്ട തീയണ ലൊക്കു ഹീനെ നീത് സമാഹരലാവട്ട് ഇക ബൊന്തക്കറാണ് ബൊന്തവെന്ന് അവശ്യക്കുന്ന മാനസിക സാനിക്കുത് വടപിട്ടാവ നിർമ്മാണേക്കെന്നായ വാകി ജീവിതം ഏത്കല്ല തീയാണ്ട് ഏക തമായി മേ ഉദയ പാന്തർ മങ് ഒയാത്തേക്ക് ബിതാകരണ അധാസ് ഇതാമ പുഞ്ചി അധാസാക്കെന്ന് പുലുവ ഹബേക്കാത്തുലി മഹാ ലൊക്കു ബറക് തീയണോ ചുട്ട കൽപ്പനകളുടെ ഫല ഹത്തായി വിനാടിയേക്കുള്ള ഹായ് ദായ് വിനക്കാൻ മമ